0: ആമേൻ.
1: ആമേൻ ആമേൻ. ഞങ്ങൾ ജപങ്ങളെ കേട്ട് ദേവനക്ക് സ്തോത്രം. കത്തതാമേ, ഇന്നും ഒരു നാളിലെ സന്ധിക്കും വരെ ദേവ കൃപ ഞങ്ങളോട് കൂടെ ഇരുപ്പതാക. ആമേൻ
0: ആമേൻ ആമേൻ.
2: ആമീൻ ആമീൻ. ഇതുവരെ നേരമും വിശേഷമായ ഇലങ്കയ്ക്കാക ജപിച്ച് ആശീർവദിച്ചിരിക്കുന്ന അന്ന ജപങ്ങളെ കത്തർ കേട്ടാർ. പതിൽ തന്താർ എന്ന വിശ്വാസത്തോട് അങ്ങുള്ളൂ എല്ലാ അക്രമചിന്തകളും എല്ലാ നോയികളെയും താക്കുറകളെയും കത്തർ നീക്കി ആശീർവദിച്ച് വളിനെടുത്തവാറാണ് വിശ്വാസിച്ചുകൊണ്ട് അന്ന ജപങ്ങൾക്കാക നന്ദി ചെലുത്തുകോം. വാഞ്ചിയോട് എന്ത വേളയിലും ഇലങ്ങ മണ്ണിലിന്ന് യാൽപ്പാടത്തിലിന്ന് ഇന്ന് ഇരവ് നേരിലും ഇണയിന്ന് ജപിച്ചിരിക്കുകൾ സോറി സുഭാകളങ്ങോ ഉങ്ങളെയും ഉങ്ങൾ കുടുംബത്താരെയും വാഴ്ത്തുകോം ആശീർവദിക്കോം. കത്തടി കരത്തിലെ ഒപ്പുവിക്കോം. കത്തടതാമേ ഉങ്ങളുടെ കൂടെ ഇന്ന് വളിനെടുത്തുവാറാക. ഉങ്ങളുടെ ഊളിയ കാര്യങ്ങൾ, മനതിൻ വാഞ്ചകൾ, കുടുംബകാര്യങ്ങൾ, അതേവേളയിലെ ബിസിനസ് കാര്യങ്ങൾ ഒവൻറിലും കത്തർ കൂടെ ഇരുന്ന് സുഖബല ജീവൻ തന്ന് കുടുംബത്തെ നടത്തത്തക്കതാക ഖത്തർ ആശീർവദിച്ച് വളിനെടുത്തുവാറാക. കത്തടി കരത്തിലെ ഉങ്ങളെ ഒപ്പുവിക്കോം. അതേവേളയിലെ കാലം മുതൽ കാല 7:30 മുതൽ ഇതുവരെ നേരം ഇണയിന്ന് ഞങ്ങളുടെ സഹോദരി ജാനറ്റ് അവർ വളിനടത്തിനാർ. കത്തർക്ക് നന്ദി ചെലുത്തുവോം. കത്തരി കരത്തിലെ ഉങ്ങളെല്ലോ ഇരുവരെയും ഒപ്പുവിത്തുകൊണ്ട് ഞങ്ങൾ ഇന്നും ഒരു നേരടി ഒലി പരപ്പിയെ സന്ദിപ്പോം. അതുവരെയും ദിവസമാതക്കുറുകോം വാഴ്ത്തുകോം ആശീർവദിക്കുകോം. കത്തരി കരത്തിലെ ഒപ്പുവിക്കുവോം. നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ സുബാള സുബാ സിസ്റ്റർ ജാനറ്റ്. ആമേൻ. ഗോഡ് ബ്ലെസ്.
1: ആമേൻ ആമേൻ ആമേൻ.
2: അറിയാനുള്ള ഇതുവരെ നേരം ഞങ്ങളുടെ സഹോദരി ജാനറ്റ് ജർമ്മൻ ദേശത്തു നിന്നും സഹോദരി സുഭാ സുഭാസിനിയവരുടെ ജാൽപ്പാണത്തിൽ നിന്നും ഇണയും ദിവസമാക ഇലങ്കയ്ക്കാക ജപിത്ത് ഇലങ്കയിലുള്ള എല്ലാ കുഴപ്പങ്ങൾക്കാകും ജപിത്ത് ആശീർവദിച്ചിരിക്കാറുകൾ എന്നവയിലെ ഖത്തർ എന്ന ജപങ്ങളെ കേട്ടാർ. പതിൽ തന്താർ എന്ന വിശ്വാസത്തോട് ഖത്തർക്ക് നന്ദി ചെലുത്തിക്കൊണ്ട് ഇന്ന് വേളയിൽ അവരുടെ വന്ന് വിടവിറുവും ഖത്തർ വഴി നടത്തുവാറാക. ആമേൻ ആമേൻ.
3: ഞങ്ങൾ
2: ഇണയിന്നിരുപ്പത് സംഗമം വാനൊലിയും காலை நேர ஒலிபரப்பு இணைந்திருக்கிற ஒவ்வொருவரையும் உயிர்த்தெழுந்த வல்லமையுள்ள இயேசு கிறிஸ்துவின் நாமத்தில் வாழ்த்துகிறோம். நாங்கள் இந்த வேளையிலும் ஒரு பாடலோடு தேவ ஊழியர் சௌரி பத்மாவதி ஜேம்ஸ் அம்மா அவர்கள் இணைவார்கள். ஜெப வேளைக்காக ஆயத்தமாகவும் கத்திரை கரத்திலே அவரையும் அவர் குடும்பத்தாரையும் ஒப்புவிப்போம். இதோ பெரியவர் எனக்குள்ளே

പെരുങ്കാറ്റും മടങ്ങിപ്പോകും, എക്കടലും വള്ളി തിരക്കും, ഉങ്കണ്ണാമം ഉയർത്തും പോത് കന്മലയും കരൈന്തു പോകും. പെരുങ്കാറ്റും മടങ്ങിപ്പോകും, എക്കടലും വള്ളി തിരക്കും, ഉങ്കണ്ണാമം.

ഉയരണം വല്ലേനു യേശുവേ ഉന്നാമമേ പെരുകളും വല്ലേനു ഉങ്ക നാമം ഉയരണം എന്നും മേന്മൈ അടയണം പാടുവേൻ പാടുവോ അല്ലേലൂയാം സിംഹത്തിൻ കബിയേലും തീച്ചുളൈ നടുവേലം ഉങ്ക നാമം